0: റേഡിയോ മൻഭാവൻ 90.8 FM ഓൾവേസ് ഹാർട്ട് ടച്ചിംഗ്.
1: സാരേഗാമാ കാർമ ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ. ഇസ് തോഹഫേ മേ ഹൈ 5,000 സുനഹരേ ഗാനേ ഓർ കുഛ യാദേ.